0: വരവ് ദിവസം ഹിനായ അഭിസൂദനം ദിവസം ജാതികൾ ഉത്തരായ മണ്ഡലി ദിവസം ദിനുമതിൽ ഉത്തരായ പത്തല നില പ്രതിഫല സഹാൻ കിടന്നിട്ട് ഏ മെയ് മാസെ ഹായ് വനിതാ ദിവസീയ ദിവസതി മഹജുന സമ്പത്ത് ക്രിയാത്മക ജാഗ്രാഹി ഹായ് ദഹസെക്കസി അസു എക്വന ദിനും വാറേ വിധേയത് ജാഗ്രാഹി ഇംഗ്ലീസ് അക്ഷര ബാട് പത്തുണ ഇ ഇംഗ്ലീസ് അക്ഷര ജാഗ്രാഹി അങ്ക അങ്ക തുന അങ്ക ദേക്ക് നവതത്ത അങ്ക ദേക്ക് അങ്ക എക്ക് അങ്ക ഹായ് സഹ അവസാന ഇട്ടങ്ക ഹെത്തരായി മഹജുന സമ്പത്ത് ഹായ് ദഹസെക്കസി അസു എക്വന ജാഗ്രാഹി ദിനും വാറേ ജാഗ്രാഹി ഇംഗ്ലീസ് അക്ഷര സഹ ജാഗ്രാഹി അങ്ക ബാവട്ട് പത്തുണേ
1: ගොවිසත හරදහ සාරසය විසිතුන් මුණ ජයග්‍රහ දිනුම් වාරේ ඒ ඉංග්‍රීසි අක්ෂරයයි වාසනාවන්ත ඉංග්‍රීසි අක්ෂරය ජයග්‍රහි අංක අංක 36 අංක 53 අංක 65 සහ අවසානයේට අංක 67 විදිහටයි සටහන් වෙන්නේ.
0: മെഗാപവർ ജയഗ്രാഹി ദദഹസ് പാൻസെ വിസിൻ അവേണ ദിനും വാറിയ ഈ ദിവസത്തെ ജയഗ്രാഹി ഇംഗ്ലീസ് അക്ഷരെ ബാട് പത്തുന യു ഇംഗ്ലീസ് അക്ഷരയ ജയഗ്രാഹി സുപിരി അങ്ക അങ്ക ഹത്ത് എത്തകം ജയഗ്രാഹി അങ്ക സെട്ടഹന്നു അങ്ക തിസ്പഹ അങ്ക ഹത്തലിസക്ക് അങ്ക പണസ് ഹയ സഹ അവസാനേട്ട് അങ്ക ഹെട്ട പഹ
1: ධන නිධානය 2211 වන ජයග්‍රහණ දිනුම් වාරයේ ඊයේ දවසේදී ක්‍රියාත්මක වුණේ C ඉංග්‍රීසි අක්ෂරයේ වාසනාවන්ත ඉංග්‍රීසි අක්ෂරයේ වෙනකොට ජයග්‍රහී අංක සටහන් වෙනවා අංක 36 අංක 37 අංක 72 සහ අවසානයේට අංක 78
0: එතකම අපි හඳහන ලොතරැයියටයි අවධානය යොමු කරන්නේ හඳහන ලොතරැයියේ 1490 ජයග්‍රහණ දිනුම් වාරිය දවසේ ක්‍රියාත්මක වුණා බලන්න ඔබ මිලදීගත් ලොතරැයිපතේ සටහන් වෙලා තිබෙන්නේ මකර ලග්න සංකේතයද කියලා එතකම ජයග්‍රහී අංක විදිහට අංක 3 අංක 14 අංක 38 සහ අවසානයේට අංක 51
1: හඳහන එහෙම වෙනකොට අද සම්පත 756 වන ජයග්‍රහ දිනුම් වාරයේ ඊ දවසේදී ක්‍රියාත්මකුනේ ඊ ඉංග්‍රීසි අක්ෂරයේ වාසනාවන්ත ඉංග්‍රීසි අක්ෂරයේ වෙනකොට ජයග්‍රහි අංක අංක 2 අංක 1 අංක 6 සහ අවසානයේට අංක 4 විදිහටයි සටහන් වෙන්නේ.